നൊപ്പമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമീ പമാവ് നൊസലക്കിൽ മരണയട്ട് കറുണുവാൻമീ എഹയിൻ പിങ്വത്ത് നൊപ്പമാ ഊവോ നൊമെറി പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വർഗ.

വേണ്ടട്ട് അണ്ടി പാതിയില്ല കാശി വലട്ട് കണ്ണൻ കാശി വലട്ട് തിന്നൻ മനുഷ്യ കമ മിനിസു നീ കാശി വാസി എത്തിയായ ലങ്ക് ബഹുമഹിങ്കായി കണ്ണട്ട് മനുഷ്യ കമ.